തകപ്പനെ, അപ്പാപിതാവേ, നമുക്ക് സ്തോത്രമയ്യാ രാജാ. ആണ്ടവരെയും ഉമ്മെ തുതിക്കുറോ മയ്യാ രാജാ, ഉമ്മെ സ്തോത്രിക്കുറോ മയ്യാ രാജാ. ഇരക്കത്തിൽ ഐശ്വര്യമുള്ള ദൈവമേ, ഉമ്മെ സ്തോത്രിക്കുറോ മയ്യാ, ഉമ്മെ തുതിക്കുറോ മയ്യാ രാജാ. അപ്പാപിതാവേ, ഉമ്മെ തുതിക്കുറോം തുതിക്കുറോം തുതിക്കുറോം തുതിക്കുറോ മയ്യാ രാജാ. ഹാലേലൂയ, സ്തോത്രിക്കുറോ മയ്യാ രാജാ. ഹാലേലൂയ, എൻ തകപ്പനായ ദേവനേ, ഉമ്മെ തുതിക്കുറോ മയ്യാ. ഹാലേലൂയ, ആണ്ടവരേ, മുക്ക് സൂത്രമയ്യാ. ഊറ ബക്കര തിരുവരവര ബക്കര വരതപ്പനെ, അപ്പാ മേ തുതിക്കുറോ മയ്യാ, സൂത്രിക്കുറോ മയ്യാ രാജാ. തകപ്പനെ ആ

എന്നോയ്കൾ സുമന്ത് കണ്ടേം നീരന്തൻ മറുത്തുവരേം ജഹോവാറുബ നീരന്തേവനാം എൻ തേവൈകൾ നീരറിവീ എം തേ